നമസ്കാരം ശ്രോതാക്കളെ, ഏവർക്കും മലയാളം പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടക മാസം 30-ാം തീയതി, ശനിയാഴ്ച. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം, അറിയിപ്പുകൾ എന്നിവ ഇന്നത്തെ പരിപാടിയിൽ കേൾക്കാം.

ശ്രീവിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി റാണിലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിക്കും. ഈ ബോട്ടിൻ്റെ ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഷഹീദ് ദ്വീപിലേക്ക് എം വി രംഗത്ത് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി ബമ്പൂക്ക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്കും മടങ്ങും. നാളെ രാവിലെ 11:30 എം വി സ്ട്രേറ്റ് ഐലൻഡ് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചതിരിഞ്ഞ് 3:30 ശ്രീവിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി റാണിച്ചങ്ക ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11:00 യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ഷഹീദ് ദ്വീപിലേക്ക് എം വി ബമ്പൂക്ക നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 യാത്ര പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങും. എം വി രംഗത്ത് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് 17-ാം തീയതി, അതായത് തിങ്കളാഴ്ച രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ്.

പ്രിയ ശ്രോതാക്കളെ, നമുക്കൊത്തുചേരാം, നമുക്ക് ആഘോഷമാക്കാം ഹർഗർ തിരങ്ക 2026. നിങ്ങളുടെ പതാക, നിങ്ങളുടെ അഭിമാനം, നമ്മുടെ രാജ്യം. ദേശസ്നേഹം, ദേശീയ പതാകയോടുള്ള അഭിമാനം, നമ്മുടെ ദേശീയ ഗീതം ഉൾക്കൊള്ളുന്ന മാതൃരാജ്യത്തോടുള്ള സ്നേഹം എന്നിവ നമുക്കൊരുമിച്ച് അഭിമാനത്തോടെ ആഘോഷമാക്കാം. www.hargartiranga.com സന്ദർശിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും ആഘോഷത്തിൽ പങ്കാളികളാകൂ. www.hargartiranga.com പോർട്ടലിൽ

0: Recharge with plan voucher 2399 and receive an additional 47 days of validity, extending total plan validity from 3665 days to 412 days. New FTTH plan for monthly charge of 1199 month plus GST, providing speeds up to 200 Mbps.
1: പ്രിയ ശ്രോതാക്കളെ, പുണ്യഭാരതത്തിൻ്റെ വ്യത്യസ്ത സംസ്കാരങ്ങളും ആചാരങ്ങളും പൈതൃകങ്ങളും ഒന്നു ചേർന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യദിന വേളയിൽ നമുക്കൊരു ചിത്രീകരണം കേൾക്കാം. ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു.

സ്വാതന്ത്ര്യ സമരവേദികളിൽ മലയാളി വനിതകൾ. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി. രചന വിജയൻ മടപ്പള്ളി.

രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഈ സ്വാതന്ത്ര്യം വിദേശ ശക്തി നമ്മുടെ കൈവെള്ളയിൽ വെച്ചു തന്ന ഔദാര്യമല്ല. അധിനിവേശത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും സംഘർഷങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും വെടിവെപ്പുകളുടെയും ചോരപ്പുഴകളുടെയും ജീവത്യാഗങ്ങളുടെയും ഉപവാസങ്ങളുടെയും മറ്റും വീറൂറ്റ കഥകളാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. മരണമോ ജയിൽവാസമോ ഉറപ്പായിട്ടും നേതാക്കളും സാധാരണക്കാരും ഉൾപ്പെടുന്ന 10,000 തെരുവുകളിലേക്ക് ഇറങ്ങി ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ടത് അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിക്കാനും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാനുമായിരുന്നു. ഇവരിൽ പുരുഷന്മാർ എന്നതുപോലെ വനിതകളും സജീവം പങ്കെടുത്ത് സമരത്തിന് ഊർജം പ്രദാനം ചെയ്തിരുന്നു.

ജാൻസി റാണി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, താരകേശ്വരി സിന്ന, കസ്തൂർബ ഗാന്ധി, സരോജിനി നായിഡു, സുചേത കൃപാലിനി, സുശീല നയ്യർ തുടങ്ങിയവർ സമരചരിത്രങ്ങളുടെ താളുകളിൽ സ്ഥാനം പിടിച്ചപ്പോൾ വാഴ്ത്തപ്പെടാതെ മറവിയുടെ ഇരുണ്ട അധ്യായങ്ങളിൽ ഒതുങ്ങിപ്പോയ സ്ത്രീകളും നിരവധിയാണ്. ഡോക്ടർ ഉഷാമേത്ത, താരാറാണി ശ്രീവാസ്തവ, ആബാദി ബാനു ബീഗം, ദുർഗവതി ദേവി, പാർവതി ഗിരി, കൽപ്പന ദത്ത, പ്രീതിലത വാദേദാർ, കനകലത ബറുവ, സുഹാസിനി ഗാംഗുലി, സരസ്വതി രാജാമണി, ലീലാവതി റോയ്, മാദംഗിനി ഹാസ്ര എന്നിങ്ങനെ പേരെടുത്തു പറഞ്ഞാൽ തീരാത്തത്ര സ്ത്രീകൾക്കാണ് ചരിത്രത്തിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോയത്.

സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വിദേശ വാഴ്ചയ്ക്കെതിരെ പോരാടിയ മലയാളി വനിതകളിൽ പ്രഥമ സ്ഥാനം ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാം. പാലക്കാട് ജില്ലയിലെ വടക്കേക്കരയിൽ 1914 ഒക്ടോബർ 14 പിറന്ന ലക്ഷ്മി കുട്ടിക്കാലം മുതലേ പാവപ്പെട്ടവരോട് കാരുണ്യം പ്രകടിപ്പിക്കുമായിരുന്നു. 1938 മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായ അവർ 1941 സിംഗപ്പൂരിലെത്തി അവിടെ പാവപ്പെട്ട സ്ത്രീകൾക്കായി ഒരു ക്ലിനിക് ആരംഭിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സിംഗപ്പൂരിൽ പ്രവർത്തനം തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേരുകയും അതിന്റെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ കമാൻഡർ പദവി ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് നേതാജി ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ അവരായിരുന്നു വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രിയായി നിയോഗിക്കപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ക്യാപ്റ്റൻ ലക്ഷ്മി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ആനക്കര വടക്കത്ത് തറവാട്ടിലെ മറ്റൊരംഗമായ AV കുട്ടിമാളു അമ്മയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീര വനിതയായിരുന്നു. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മലബാറിൽ നിന്നും പോരാട്ടത്തിനിറങ്ങിയ വനിതകളിൽ ഒരു പ്രമുഖ പോരാളിയും പേരെടുത്ത സാമൂഹിക പ്രവർത്തകയുമായിരുന്നു കുട്ടി മാളുവമ്മ. ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള പ്രകടനങ്ങളിലും സിവിൽ നിയമലംഘനത്തിലും പങ്കെടുത്ത് അവർ പലതവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയുമെടുത്ത് അവർക്ക് ഒരു പ്രകടനം നയിക്കേണ്ടി വന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട അവർ ആ കുഞ്ഞിനെയും മാറോട് ചേർത്തുപിടിച്ചാണ് 2 വർഷം തടവറയിൽ കിടന്നത്.

പ്രമുഖ സുറിയാനി കത്തോലിക്ക കുടുംബത്തിൽ പിറന്ന അവർ. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രധാന അധ്യാപിക ആയിരിക്കെയാണ് ജോലി രാജിവെച്ച് സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തിരുവിതാംകൂർ ദിവാൻ സർ സി പി അയ്യരുടെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത അവർ പലതവണ അറസ്റ്റ് വരിക്കുകയുണ്ടായി. അവരുടെ കർമ്മധീരതയെ പുകഴ്ത്തി തിരുവിതാംകൂറിന്റെ ഝൻസി റാണി എന്ന് മഹാത്മാഗാന്ധി അവരെ പ്രശംസിക്കുകയുണ്ടായി. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു വനിതാ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ലക്ഷ്മി എൻ മേനോൻ. സ്വതന്ത്ര ഭാരതത്തിലെ 1957-62 കാല കേന്ദ്രമന്ത്രിസഭയിൽ വിദേശവകുപ്പിലെ സഹമന്ത്രിയായും തുടർന്നുള്ള മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായും അവർക്ക് സ്ഥാനം ലഭിച്ചു. അങ്ങനെ കേന്ദ്രമന്ത്രി പദവി ലഭിക്കുന്ന ആദ്യ മലയാളി വനിത എന്ന സ്ഥാനവും അവർക്ക് കൈവന്നു. ഇന്ത്യയിലെ പട്ടികജാതിക്കാരിൽ ആദ്യ ബിരുദധാരിയും ഇന്ത്യൻ ഭരണഘടനാ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായിരുന്ന ദാക്ഷായണി വേലായുധനും ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ധീര മലയാളി വനിതയാണ്.

ഇതേ ശ്രേണിയിൽപ്പെട്ട ധീര മഹിളകളായിരുന്നു ആനി മസ്ക്രിൻ, ലളിതാംബിക അന്തർജനം, ജി സുശീലാമ്മ, റോസമ്മ പുന്നൂസ്, ആര്യ അന്തർജനം, കെ ആർ ഗൗരിയമ്മ, എം നാരായണിയമ്മ, സുന്ദരിബായ്, കെ കല്യാണിയമ്മ, മിസിസ് എം കെ ആചാരി തുടങ്ങി.

സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാൻ ഉത്തര കേരളത്തിലെ വനിതകൾ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കാതിരുന്ന അവസരത്തിൽ മൂന്ന് സഹോദരിമാർ ഒരേ ആശയത്തോടെ സമരപാതയിലേക്ക് ഇറങ്ങി ചരിത്രം സൃഷ്ടിക്കുകയുണ്ടായി. തലശ്ശേരിയിലെ കുഞ്ഞിക്കോരു വൈദ്യരുടെ പെൺമക്കളായ കമലാവതി, സ്വർണമയി ദേവി, സുഗുണ എന്നീ സഹോദരിമാരാണ്

കൃത്യതകൾ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കാതിരുന്ന അവസരത്തിൽ മൂന്ന് സഹോദരിമാർ ഒരേ ആശയത്തോടെ സമരപാതയിലേക്ക് ഇറങ്ങി ചരിത്രം സൃഷ്ടിക്കുകയുണ്ടായി. തലശ്ശേരിയിലെ കുഞ്ഞിക്കോരു വൈദ്യരുടെ പെൺമക്കളായ കമലാവതി, സ്വർണമയി ദേവി, സുഗുണ എന്നീ സഹോദരിമാരാണ് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ജനങ്ങളെ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമാകാൻ പ്രേരിപ്പിച്ചത്. ഐത്തത്തിനെതിരെ പ്രവർത്തിച്ചും നിയമലംഘന പ്രസ്ഥാനത്തിൽ ഭാഗഭാക്കായി ഇവർ ജയിൽവാസം അനുഭവിച്ചു. ഇവരിൽ ഏറ്റവും ഇളയ സഹോദരിയായ സുഗുണ എ വി കുട്ടിമാളുവമ്മയോടൊപ്പം കോഴിക്കോട് വിദേശ വസ്ത്ര ബഹിഷ്കരണ സമരത്തിൽ പങ്കെടുത്ത കുറ്റത്തിന് 2 വർഷക്കാലം വെല്ലൂർ സെൻട്രൽ ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു. ഈ സഹോദരിമാരുടെ 2 സഹോദരന്മാരും സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ ഒരു കുടുംബത്തിലെ 5 സഹോദരി സഹോദരന്മാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയെന്ന അപൂർവതയും ഈ കുടുംബത്തിന് സ്വന്തമായുണ്ട്.

സ്വാതന്ത്ര്യ സമര വേദികളിൽ മലയാളി വനിതകൾ. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകൃത പരിപാടി സമാപിച്ചു. രചന വിജയൻ മടപ്പള്ളി. ആഖ്യാനം ജിജി പി എസ്. സാക്ഷാത്കാരം മീന പ്രകാശ്. അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

0: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply.
1: Nexa.
2: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറംലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്.

മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. ഇന്ന് മലയാളം പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായത് ജിജി പി എസ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു.